നാനാന്തോപ്തേ തത്യോ നലേലോ ഇഹ് പന്തത്തമെ നപ്പുഹ സീപോ മലുവാത്തോ നപ്പകത്താൻ തത്യോ കഹക്വന്നാനുഗത്തും നാക്ഷോ നാനുഗത്തും